0: ഹായ് ഭുവൻ, ഗുഡ് മോർണിംഗ്. സുബുദാസ നക്ഷാഗ്രഹി വാസനബന്ധ ശുഭമ ശുഭദവസ പ്രാർത്ഥന കനോബസീരുദനാഥമാ. അത് മെയ് മാസേ അലുത് മാസക്കൊണ്ട് അപ്പൊ ഹമ്പ വരുന്നേ. അലുത് മാസക്ക് അലുത് ദവസക്ക് അലുത് സത്യഗതമായ മേവിധിയുടെ രക്ഷണ ഹാർട്ട് ബീറ്റ് അപ്പൊ ആരംഭകരണ സുധാനമനുസരിച്ചിരുന്നേ. ഇതിന് ജീവിതം അപ്പൊ ഹെമദേക്കുമ അലുത് വേണവാ. ഇതിന് ഹെമദേക്കുമ ഈ അലുത് ഭവ ഇക്കപ്പാറട്ടും അവിടെ ധനന്നേ. സമാനം ടിക്ക ദിവസാക്കിയാട് പ്രസിദ്ധമായി ധനന്നെ. യാക്കോ മീ അലുത്തിങ്ങാവ കൗരുഹരി നേത് മീ അലുദ്ധേത് കൗത് മീ അലുത്ത് വെടക് പട്ടാങ്കിന് തീയന്നേ. അന്നത്തുകൊണ്ട് പൊട്ടക്ക അപ്പി അവധാന യമു കർണവ ജീവിതത്തെ വാക്കി തമായി. ഇതിന് അപ്പി മീ അലുത് മാസേ അലുത് വിധിഹട്ട അപ്പി ഹിതാന്ന് പട്ടാങ്കാമു. എഹമ ഹിതാന്ന് അറകിന അപ്പി പട്ടാങ്കാമു അലുത് വിധിഹട വേടേ. ലക്കണ ഹാർട്ട് ബീറ്റ് ഒന്ന് അത് ദിവസേ ദിഹാറിയട്ടും അപ്പൊ ഈ മെയ് മാസേ ഹാത്തറവനിത സന്തുതാ ദിവസേ അലുത് സത്യ അലുത് ദിവസേ മേ വിധിയുടെ ആരംഭക്കരാണ് സുധാനം ഇന്നെ. ഇതിന് ആട പോലുവാൻ മേ പെത്തട്ട എന്ന ബിന്ദു ഹത ബിന്ദു തുണായി അണു തുണായി പഹായി അണു തുണായി ഹത ബിന്ദു ഹത ബിന്ദു തുണായി അണു തുണായി അണു തുണായി പഹായി അണു തുണായി ഹത തമ്മെ അപ്പൊ വാട്സ്ആപ്പ് നമ്പർ ഒക്കെ എക് മിനിറ്റ് മെസ്സേജ് ഒക്കെ ദാന മേ പെത്തട്ട നാം ബലാങ്കിന്നോ തവ ലിഖവേന ഖാൻ ലക്കട ഹാർട്ട് ബീറ്റ് ഉള്ള അത് ലസണം ലസണം പ്ലേലിസ്റ്റ് ഒക്കെ കറകി നവില തീയന്നെ. ഇതിന് ദെങ്കൂടെ കട്ടിയ പഹുക ദിവസത്തേക്കിന ലോങ് വീക്കെൻഡ് കാട്ടിനെ കട്ടിയ ഹെമിഹി ഗിയാണേ സമാഹാരമെല്ലാവരുടെ അതർ നിവാടുതാല നന്ദാനോ സമാഹാരം മകയാലോ തത് നിവാടുതാല ഹിറ്റി മുഖദമേ സിക്കുടാത ഗിയപ്പു ഗമങ് ഹെമ ഈയെ പൊട കമ്മലി ഇവര കറാന്ന് അതും എന്നവാക്കിയല്ല ഹിത്തല നെയ് എഹമയാ തിന്നവ ഹര ഇതി ഒന്ന് ഹെമവും എക്കതു കറകിന അപ്പൊ ലക്കന്റെ ഹാർട്ട് ബീറ്റ് അതും ഏ വിധിയുടെ ആരംഭക്കരാണ് സൂതാണാം. ആരാധനക്കാരനും എഫ് എം ആണ് ഉത്തരാദിശ്യമ പഹൻ എഫ് എം ആണ് ഉത്തരാദിശ്യമ ഹതം തികിടുമ അക്കാടത്തേക്ക് ഏകത്ത് വന്ന് പിന്നെ ഐ പി എൽ മാച്ചൊക്കെ വെലിബന്ധവ മണവാദ് അലോത്മ തുറത്തുറു കൗത് അടിമ കടുളുളാബീൻ ഏ വെലിബന്ധവ തപ്പി ഹൊയൽ ബലാലും സൂദാനം ഇതിൻ ഒയ വിധിയടാ അപ്പൊ ഇത്തേക്ക് ഹിറ്റിയോ വാട്ടപ്പുള്ള ഏ വെലിബന്ധവ തുറത്തുറു ധനഗന്ന അതായത് അപ്പൊ ഈ ലസൺ സിന്ധു ക്ലാസ്സിക്കറിന് തീരുന്ന പലവിന് സിന്ധു വിധിഹട മങ്ങാതെ ഹിതു ആത്മാ ലീനഗേ സിന്ധു പലവിന് സിന്ധു വിധിഹട തോറകാന്ന അപ്പൊ ഈ സിന്ധുടെ അമ്മു സിന്ധുടെ എന്നക്കാലിൻ വിലാവ് ബള്ള ഇന്ന തോണ വിലാവ് ബളലുമോ വിലക്കട ഹാർട്ട് ബീറ്റ് ഉള്ള പലവിന് സിന്ധു ആണ് സൂദാനം. ഇതിന് ആടെ കറണ് തീയന്നേ മേപെത്ര വെടി വെടിയൻ എസ് എം എസ് കറണ് അത് കാകഹരി ബർത്ത്ഡേ കാക്ക് തീയണത് മനോഹരി ആട് സ്പെഷ്യൽ ഡേക്ക് തീയണവനാ മട കിയാന്ന മങ് കിയാന്ന അങ്ങ് ഈ പണിവിടെ മുഴു റട്ടട മെഹന്ന മുഴു റട്ടട വിത്രന്നെ മുൻ ലോക്കട മെഹന്ന എന്നാ പോയി ഓൺലൈൻ ഹണായ തിന്നുവാ അല്ലേ ഗുണക്കായ റട്ട റട്ട വാലുള്ള വെട കിറങ്ങമ അപ്പൊ അഹാഗിന് ഇന്നവ ഇതിന്നെ ഹെമവും എക്കത്തു കിറങ്ങന ഒന്ന് അലുത് മാസേ അലുത് ദിവസേ അപ്പൊ പലവിന് സിന്ധുടെയാണ് സൂദാനം ഇട കലയിൽ വിലാവത് ബലുള്ള ഇന്നോണ എക്കട ഹാർട്ട് ബീറ്റ് ആണ് വിലാവ മതക്കരണം കൂടി ദയായി വിനാടി ദാ തുണായി
1: ലങ്കാവേ വെടിമ തേകി ദിന തേകി അവസ്ഥ വെടിമലുത്രയ എൻഎൽപി ഹദഹന ඔබත් අදම NLB හනහට බලා ගන්න.
2: අත්‍යවශ්‍ය වාහන සඳහා අඩුම මිලට වඩා අඩු වෙයි. සුදු කෙකුළ කිලෝ එකක් රුපියල් 190යි. සුදු සීනි කිලෝ එකක් රුපියල් 290යි. මුංගිට කිලෝ එකක් රුපියල් 875යි. රතු පරිප්පු කිලෝ එකක් රුපියල් 270යි. ලුකු ලුණු කිලෝ එකක් රුපියල් 149යි. රතු ලුණු කිලෝ එකක් රුපියල් 320යි. අර්ථපල් කිලෝ එකක් රුපියල් 259යි. ලංකා සතුස. ජාතියේ මිල තීරක.

മാതാപേ പലവിൻ സ്റ്റുഡിയോയ്ക്ക് മതക്കുന്ന കഥാനേ മേ ബാഡാസ് ഒയാ കിയന കഥ.